0: നടനം സാങ്ക
1: ബാങ്ക്
0: യാരെ ബ്രോക്ക് ഒരു ബാങ്ക് വാട്ട് അഗൈൻ ബാങ്ക്
1: ഇല്ല സാങ്ക്
0: സാങ്ക് எங்க பாட
1: வாங்க வாங்கண்ணா
0: என்னண்ணா
1: மை சாங்க நீ கேளுங்கண்ணா
0: சரியா புரியலண்ணா